0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

യെസ് ഗൈസ്, സെക്കൻഡ് വെക്ടർ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് സിനിമകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹൊറർ സിനിമയാണോ, അതോ നിങ്ങൾക്ക് ഒരുപാട് പൊട്ടിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ, അതോ കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഡിസ്നി സിനിമകളാണോ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ ഐ നോബഡി സിനിമയാണോ ഇഷ്ടം, എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമകൾ വേഗം തന്നെ തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടികൾക്ക് വേണ്ടി വളരെ ഗൗരവമായ എഴുത്തുകൾ നടത്തുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം ഡാലി അമ്മൂമ്മയുടെ പുഴ. ഡി സി ബുക്സിന്റെ മാമ്പഴം സീരീസിൽ ഇറക്കിയ ഒരു പുസ്തകമാണ്. വി ശനിലാലാണ് എഴുത്തുകാരൻ. ഉടൽ ഭൗതികം എന്ന നോവലിൽ തുടങ്ങി നരതപ്പാട്ടിലേക്കുള്ള ബസ്, സമ്പർക്കക്രാന്തി, ഇരു, അടി തുടങ്ങിയ നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കഥകളും നോവലുകളും എഴുതിയ ആളാണ് ശനിലാൽ. ശനിലാൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ് ഡാലി അമ്മൂമ്മയുടെ പുഴ. ആ കഥയും മറ്റൊരു കഥയും ചേർത്ത്, തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയും ചേർത്ത് ആണ് ഡി സി ബുക്സ് ഈ ചെറിയ കഥാസമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. ഡാലി അമ്മൂമ്മയുടെ പുഴ ഒരു വലിയ സൗഹൃദത്തിന്റെ കഥയാണ്. ഗാഠമായ ഒരു സൗഹൃദം, ആത്മസൗഹൃദം. അവിടെ ഡാലി അമ്മൂമ്മയ്ക്ക് പുഴയാണ് എല്ലാം. പുഴയോട് അമ്മൂമ്മ സംസാരിക്കും, അമ്മൂമ്മ ദേഷ്യപ്പെടും, വഴക്കു പറയും, പരിഭവിക്കും, മിണ്ടാതിരിക്കും, ചവിട്ടുകൊടുക്കും. അങ്ങനെ അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി അവിടെ ജീവിച്ചു. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാനിവിടെ കിടന്ന് ചത്തോളാം. ഡാലിയമ്മ പുഴയുടെ മടിക്കുത്തിനിട്ടൊരു ചവിട്ട് കൊടുത്തു. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ നീർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും മറന്നില്ല. പോണെങ്കി പൊയ്ക്കോ, ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പോണെന്ന് നീ നോക്കിക്കോ. നെടുമങ്ങാടിന്റെ സഹജമായ ഗ്രാമ്യ ഭാഷയിൽ ഡാലിയമ്മൂമ്മ പുഴയോടുള്ള സൗഹൃദം പറയുകയാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഡാലിയമ്മൂമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കരടിക്കുഞ്ഞിനെ കണ്ടു, ഒരു ആട്ടിൻകുട്ടിയുടെ വലിപ്പം. അമ്മൂമ്മ കുടിലിനകത്ത് കൊണ്ടുവന്ന് അതിന് ആട്ടിൻപാൽ പിഴിഞ്ഞു കൊടുത്തു. നീ കുടിപോലും, ലോകത്തുള്ള എല്ലാ തള്ളമാരെയും പാല് പാല് തന്നെ. കുഞ്ഞിന് ഇടയ്ക്കിടെ ഡാലിയെ നോക്കിക്കൊണ്ട് പാൽ കുടിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കഥകളാണ് വരുന്നത്. പുഴ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയെ കാണാൻ വരും. അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഇടയ്ക്ക് പെരുമ്പാമ്പും കുഞ്ഞു വരുന്നുണ്ട്, ആ കുഞ്ഞിനെ താലോലിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തോണിയിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ ഡാലിയമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരക്കസയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേനുള്ള കേട്ടാടാ മോനെ, അമ്മൂമ്മ ചോദിച്ചു. അത് കേട്ട് മെമ്പറും മണ്ണിലൂട്ടുന്ന പയലുകളും കൂടി എന്ന് വാപത്ത് ചിരിച്ചു. ഡാലിയമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് ഞാനും പുഴയും ചേർന്ന് തന്താരിച്ച് തീരുമാനിച്ചയച്ചാണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരെയൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുക്കുമ്പോ ശിക്ഷ ഇളവ് ചെയ്യാൻ ചെയ്യാനെ കൊണ്ട് ചട്ടം ഉണ്ടെന്ന്. പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണല്ലേ, അതിങ്ങനെ പല നാടുകളിൽ ചുട്ടണല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാര് പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിന്നെ കണ്ടൊരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവ മീൻ കിട്ടും. ഒന്നിനെ പിടിച്ച് ചമ്പാവരിയിൽ ഇട്ട് കഞ്ഞി വെച്ചു കുടിക്കണം. തടി പാലം പോലെ വരും. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അപകടമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്, കളക്ടർ തുടർന്നു. വളരെ നിസ്സാരമായൊരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. കുടി മോനെ, ഇത് നീ കുടിക്കണ വിഷച്ചായല്ല. ദിവസവും പുഴ എനിക്കൊരു തേയിലച്ചെടി വിഴുതുകൊണ്ട് തരും. ഓളത്തിലിട്ട് ഉരുട്ടി ഉരുട്ടി എന്റെ മുറ്റത്ത് ഇട്ടം വെച്ച് പോവും. അത് ഉണക്കിയെടുത്ത തേയിലയാണ്, കുടി. കളക്ടർ കുടിച്ചു. സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കളക്ടർ ആവശ്യപ്പെട്ടു, ഡാലിയമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറണം. ചായ കൊള്ളാമോ കൊച്ചേ? നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഫ്ളാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണം അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടി നീ അതിനകത്ത് താമസിപ്പിക്കുമോ? അമ്മൂമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചു. കളക്ടർ മൗനമായി. ഒരു കാര്യം ചെയ്യാം, ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ടബും ഉണ്ടാക്കി തരാം. വരണം. വരൂല. വയസ്സായ നിന്റെ ഉടപ്പുറത്തുള്ള ചവാമുട്ടിട്ട് നീയാണെങ്കിൽ പോവുകൂടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. അവർ തിരികെ പോയി. പിന്നീട് അവസ്ഥ മാറുകയാണ്, സംഗതികളെല്ലാം മാറുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വികസനം, സുസ്ഥിര വികസനമെല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയാം. ആ വികസനത്തിലൂടെ ഡാലിയമ്മൂമ്മയെയും പുഴയെയും അവർ അകറ്റുകയാണ്. അങ്ങനെ അകറ്റി കഥയുടെ അവസാനത്തിലേക്ക് അടക്കുകയാണ്. ഈ കഥ പൂർണ്ണമായും നിങ്ങൾ വായിക്കുക തന്നെ വേണം, ഈ കഥ ഉൾക്കൊള്ളുകയും വേണം. ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. 13-ാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളിരിക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകുകയായിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഈടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, ഡാലി, ഡാലി. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ അതിന്റെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന് നിലവിളിയോടൊപ്പം ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താടി താഴത്തെ നിലയിൽ താമസിച്ചൂടായിരുന്നു, എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി, ഡാലിയമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. അടുത്ത കഥ തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയാണ്. തീവണ്ടിയിൽ ഒരു കിളിയിലും ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ സംഭവങ്ങളാണ്. മാമ്പഴക്കാലം, നീർമാവ് നിറയെ പൂത്തുലഞ്ഞു കായ്ച്ചു. നല്ല മധുരമുള്ള മാമ്പഴങ്ങളുമായി അതൊരമ്മയെപ്പോലെ ആഹ്ലാദിച്ചു നിന്നു. ആയിടെ അങ്ങ് വടക്കൻ പർവ്വതത്തിൽ നിന്നും പാർന്നു വന്ന ദേശാരണക്കിളി നീർമാവിന്റെ ചില്ലയിൽ വന്നിരുന്നു. കാവിൽ വന്നുകൂടിയ പക്ഷികളിലൊന്നായിരുന്നു അത്, ഒരു ചാരസുന്ദരി. പരന്ന കൊക്കും നീണ്ട കാലുകളുമാണ് അവൾക്ക്. മാവിന് അവളെ ഇഷ്ടമായി. കിളിക്ക് മാവിനെയും ഉമ്മ. കിളി മാവിനൊരു ഉമ്മ കൊടുത്തു. മാവ് കിളിയെ ചില്ലകൾ കൊണ്ട് ചേർത്തണച്ചു. ഇങ്ങനെ തുടങ്ങുന്നു ആ കഥ. ഈ കഥകളുടെ പ്രത്യേകത, ഈ കഥകൾ ഇന്നത്തെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പ്രത്യേകം പറയുന്നതിന്റെ കാരണം, ഇന്നത്തെ കുട്ടികൾക്ക് പ്രകൃതി അറിയില്ല. പ്രകൃതി അറിയില്ല, മണ്ണിലേക്ക് അവർ ചവിട്ടുന്നില്ല, മണ്ണിൽ ചവിട്ടി നടക്കുന്നില്ല. അവർ ദന്തഗോപുരവാസികളായി മാറുന്നു. അവർ ഫ്ളാറ്റുകളിൽ ഇങ്ങനെ വസിക്കുകയാണ്. അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ മാത്രമാണ്. അവർ ഇത്തരം പാട്ടുകൾ കേൾക്കുന്നില്ല. ബിലോത്തെ ഹാലീസെ ദുനിയാ പോതുമി ഉലോന ഫുലീസെ ഫൂൽ ബിലോനെ ഹാലോനെ ബോൽ ഗോസർ ദലാത്തെ ഗൈസെ കൂലിയെ കൂ കൂ കോയി. ഒന്നിച്ചും പാടിയ പാട്ടാണിതിനകത്ത്. ഈ പാട്ടിന്റെ അർത്ഥം ആർക്കും അറിയില്ല. ഇതിൽ വലിയ ബിംബകൽപ്പനയോ അലങ്കാരമോ ഇല്ല. പക്ഷേ ഇത്തരം ചില പാട്ടുകളാണ്. ഇത്തരം ഒരു കഥ എഴുതാൻ ഷിലിനാലിനെ പ്രേരിപ്പിച്ചത് ഷില്ലാലിന്റെ ഗ്രാമ പരിസരത്തുള്ള ജീവിതമാണ്. അമ്മ ഞങ്ങൾക്കൊരു പാട്ടും ഒരു കഥയും മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒരാൾ കിണർ കുടിച്ചു. കുഴിച്ചു കുഴിച്ച് ഒരുപാട് താഴെ എത്തി അയാൾ ഞെട്ടിപ്പോയി. അതാ അവിടെ ഒരു ഗ്രാമം, അവിടെ ഒരു വീട്, അവിടെ ഒരു അമ്മ അമ്മിക്കല്ലിൽ തേങ്ങയൊരുക്കുന്നു. ഒരു പൂൻകോഴി വീടുമുറ്റത്ത് കൂകുന്നു. ബാല്യകാലത്ത് ആ കഥ കേൾക്കുമ്പോൾ ഉള്ളിൽ പതിഞ്ഞ ചിത്രം ഒട്ടും മങ്ങാതെ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. അരുവി അരുവി കൊച്ചരുവി, എവിടെ കോടി പോണു നീ, എവിടെ നിന്നോടി വരുന്നു നീ, അങ്ങ് കിഴക്കൊരു മലയുണ്ട്, അവിടെ തെളിനീർ കുളമുണ്ട്. ആ അമ്മയുടെ പാട്ടിൽ നിന്നാണ് ഈ കഥയുടെ പിറവി, ഈ കഥകളുടെ പിറവി. ഒരുപക്ഷെ മനുഷ്യരെ കണ്ടറിയാൻ, മനുഷ്യരുടെ ജീവിതം കണ്ടറിയാൻ, അവരുടെ രാഷ്ട്രീയം കണ്ടറിയാൻ പോലും ഷെല്ലാൽ എന്ന എഴുത്തുകാരനെ പ്രേരിപ്പിച്ചത് ഈ ഗ്രാമപരിസരമായിരിക്കും. ഡാലിയമ്മൂമ്മയുടെ പുഴ, വി ഷിനിലാൽ, DC ബുക്സ്. നന്ദി.
1: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: ദേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: വരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. വായനയെക്കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ഇത്. അൻവരികൾ എന്ന ഈ പരിപാടി ആരംഭിച്ചത് തന്നെ എന്താണ് വായന എന്ന് പറഞ്ഞിട്ടാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറെ കൃതികളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കുറെ എഴുത്തുകാരെ, എഴുത്തുകാരിൽ ഏറ്റവും മികച്ച വായനക്കാരുണ്ട്. ഒരാൾക്ക് എഴുത്തുകാരനാവണമെങ്കിൽ വായന അനിവാര്യമാണ്. നന്നായി വായിക്കുന്ന ഒരാൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഷകളിൽ വിവിധ സംസ്കാരങ്ങളിൽ പിറന്ന പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ കരുത്തുള്ള പുസ്തകങ്ങൾ നമുക്ക് നൽകാൻ കഴിയൂ. അത്തരത്തിൽ മലയാളത്തിന്റെ സുഹൃതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന MT വാസുദേവൻ നായരുടെ വായനയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. EP രാജഗോപാലനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. വായനക്കാരൻ MT എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. MT വാസുദേവൻ നായർക്ക് മുഖവരയൊന്നും ആവശ്യമില്ല. ജ്ഞാനപീഠം ഉൾപ്പെടെ നമ്മുടെ മലയാളത്തിന് നൽകിയ മലയാളത്തിന്റെ ഇതിഹാസ തുല്യനായ എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് EP രാജഗോപാലൻ, കാസർഗോഡ് ജില്ലയിൽ ജനിച്ച EP രാജഗോപാലൻ എഴുതിയ പുസ്തകമാണിത്. കവിതയുടെ ഗ്രാമങ്ങൾ, മീനും കപ്പലും, കഥയും ആത്മകഥയും, സംസ്കാരത്തിന്റെ കുടിലുകൾ, കുഞ്ഞമ്പുമാഷും, ഇംഗ്ലീഷ് വാക്കും, പേരുകൾ പെരുമാറ്റങ്ങൾ തുടങ്ങിയ നിരവധി കൃതികളും നിരവധി വിവർത്തനങ്ങളും പഠനങ്ങളും ഒക്കെയായി അദ്ദേഹത്തിന്റെ സർഗജീവിതം മുന്നോട്ട് പോകുന്നു. അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രാധാന്യമുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് വായനക്കാരൻ MD എന്ന പുസ്തകം. MT വാസുദേവൻ നായരുടെ അഭിമുഖം അദ്ദേഹത്തിന്റെ മരണത്തിന് അല്പം മുമ്പ് വായിച്ചപ്പോൾ, വളരെ ക്ഷീണിച്ച അവസ്ഥയിലും ഒരു ദിവസം 300 പേജുകൾ വായിച്ചിരുന്ന ഒരു വായനക്കാരനായിരുന്നു MD എന്ന്. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ് മാത്രമല്ല, ലോകത്തെ വിവിധ ഭാഷകൾ അവയുടെ പരിഭാഷകളിലൊക്കെയായി MT വാസുദേവൻ നായരുടെ വായന അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അത്രയും വലിയ ഒരു വായനക്കാരന്റെ വായന എന്താണ് എന്ന് അറിയാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഈ പുസ്തകത്തിലൂടെ രാജഗോപാലൻ നിർവഹിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം തയ്യാർ ചെയ്തിരിക്കുന്നത്. 3-ാമത്തെ ഭാഗം MT വാസുദേവൻ നായരുടെ ജീവിതരേഖയാണ്. അദ്ദേഹത്തിന്റെ ജനനം, ജീവിതം, അദ്ദേഹത്തിന്റെ കൃതികൾ ഒക്കെ തരംതിരിച്ചെഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം ഇറങ്ങുന്ന കാലത്ത് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല, പിന്നീടാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് കോഴിക്കോട് സിതാരയിൽ അദ്ദേഹം താമസിക്കുന്നു എന്നാണ് പുസ്തകത്തിൽ കാണുന്നത്. 2-ാം ഭാഗത്ത് MT വാസുദേവൻ നായരുമായുള്ള അഭിമുഖമാണ്. 1-ാം ഭാഗത്ത് കുറെ തലക്കെട്ടിൽ ലേഖനങ്ങളാണ്. എഴുത്തും വായനയും എന്താണ്, വായനയുടെ ഭൂപടം എന്താണ്, വായനയുടെ രീതി എന്താണ്, ഇംഗ്ലീഷുള്ള വായന എങ്ങനെയാണ്, പിന്നെ ചങ്ങമ്പുഴയെക്കുറിച്ചും ചില പുസ്തകങ്ങളെക്കുറിച്ചും വായനയുടെ വായനയെക്കുറിച്ചുമൊക്കെയാണ്. 2-ാം ഭാഗത്ത് വിശദമായി അദ്ദേഹം തന്റെ മനസ്സ് തുറക്കുന്നുണ്ട്. എഴുത്തും വായനയും എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് MT പറയുന്നത് എന്താണ്? വ്യത്യസ്തമായ ഭാഷാക്രമങ്ങളും ആഖ്യാനത്തിലെ കുതിപ്പുകളും ഒക്കെ ഒരു എഴുത്താൾക്ക് വേണമെങ്കിൽ വായനയ്ക്ക് നല്ല പങ്കുണ്ട് എന്നാണ്. എഴുത്താള് എപ്പോഴും നല്ല വായനക്കാരനായിരിക്കണം. പുതിയ കാലത്ത് തീരെ വായിക്കാത്തവർ പോലും എഴുത്തുകാരനാകുന്ന ഒരു കാലമാണ്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയതിനെ കൂട്ടിക്കെട്ടി വിക്കിപീഡിയയുടെയും ഗൂഗിളിന്റെയും ഒക്കെ സഹായത്തോടുകൂടി പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു കാലത്ത് MT പോലെ സൂക്ഷ്മമായി വായിച്ച ഒരു വായനക്കാരനെ അറിയേണ്ടത് ആവശ്യമാണ്. എത്ര പേർ അങ്ങനെ അറിയുമെന്നും എത്ര പേർ അത് അനുകരിക്കുമെന്നും അറിയില്ല. പക്ഷേ MT വായിച്ച പുസ്തകങ്ങളെ കുറിച്ചെല്ലാം ഇതിൽ പറഞ്ഞു പോകുന്നു. റീഡ് റീഡ് റീഡ് എവരിത്തിങ് ട്രാഷ് ക്ലാസിക്സ് ഗുഡ് ആൻഡ് ബാഡ് ആൻഡ് സീ ഹൗ ദേ ഡു ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ കാർപ്പന്റർ ഹു വർക്സ് ആസ് എ അപ്രന്റീസ് ആൻഡ് സ്റ്റഡീസ് ദ മാസ്റ്റർ റീഡ് എന്ന് വില്യം ഫോക്നർ പറഞ്ഞിട്ടുള്ളതായി പറയുന്നു. ഹൗ ദേ ഡു ഇറ്റ് എന്ന ഭാഗമാണ് അതിൽ MT എടുത്തു കാട്ടുന്നത്. ഈ എഴുത്തുകാർ എങ്ങനെയാണ് അത് എഴുതിയത്, എങ്ങനെയാണ് അവർ മനുഷ്യന്റെ ജീവിതത്തെ തന്റെ വാക്കുകളിലൂടെ അക്ഷരങ്ങളിലൂടെ കരിപ്പിടിപ്പിച്ചത് എന്നാണ് പ്രധാനം. അതാണ് എഴുത്തുകാർക്ക് ഒരു ചൂണ്ടുപലകയായി മാറേണ്ടത് എന്ന് പറയും. ഇനി വായനയുടെ ഭൂപടത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഭൂമികയെക്കുറിച്ച് പറഞ്ഞാൽ, അങ്ങനെ ഒരു പട്ടിക MT തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. MT വാസുദേവൻ നായരുടെ ജീവിതത്തിൽ അദ്ദേഹം വായിച്ച മുഴുവൻ പുസ്തകങ്ങളുടെ ലിസ്റ്റ് വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ മറ്റ് പല ലോകഭാഷകളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. മറ്റ് സാഹിത്യ രൂപങ്ങളെക്കാൾ വളരെ വിശദമായ ക്യാൻവാസിന്റെ ഉത്തരവാദിത്തം നോവലിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ധാരാളം നോവലുകളും തിരക്കഥയുമാണ് നമുക്കറിയാം. അവിടെ അദ്ദേഹം ഏണസ്റ്റ് ഹെമിംഗ്വേയെ വായിച്ചിട്ടുണ്ട്, ഒളിവർ ഗോൾഡ്സ്മിത്തിനെ വായിച്ചിട്ടുണ്ട്, അതുപോലെ പല വിഖ്യാതരായ എഴുത്തുകാരെയും അദ്ദേഹം വായിച്ച അനുഭവങ്ങൾ പറയുന്നുണ്ട്. അത് കുറച്ചൊക്കെ ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഫ്രഞ്ച്, റഷ്യൻ സാഹിത്യത്തിലെ രചനകൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ജെയിംസ് ജോയ്സ് എന്ന് പറയുന്ന നോവലിന്റെ ആദ്യ കാലത്തെ വിഖ്യാതനായ എഴുത്തുകാരനെ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിശ്വസാഹിത്യങ്ങളിലേക്കുള്ള കടന്നുപോക്കാണ് ഒരു ലേഖനത്തിൽ പറയുന്നത്, വളരെ വിശദമായി പറയുന്നത്. പിന്നെ എങ്ങനെയാണ് വായിക്കുന്നത്, വായനയുടെ രീതി എന്താണ്? ഒരു പുസ്തകം നന്നായി വായിക്കാൻ ഒരാൾ അത് എഴുതുന്നത് പോലെ വായിക്കണം എന്ന് വെർജീനിയ വുൾഫ് പറഞ്ഞിട്ടുണ്ട്. ഹൗ ഷുഡ് വൺ റീഡ് എ ബുക്ക് എന്ന ഉപന്യാസത്തിലെ ഒരു ഖണ്ഡികയിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബെർണാർഡ് മലമൂടിന്റെ ഒരു നോവൽ സാഹിത്യ നിരൂപണത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിരൂപണത്തിന്റെ ഭാഷയിലൊന്നുമല്ല എം ടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ വായനയെക്കുറിച്ച്. നോവൽ വായന എങ്ങനെ വേണം, വായനയുടെ രസം എന്തായിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഇംഗ്ലീഷ് തലക്കെട്ടിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിനെ കുറിച്ചാണ് എം ഡി കടന്നു, അതിനെ കൊണ്ട് എം ഡി എങ്ങനെ കടന്നുപോയി എന്നുള്ളതാണ്. വാചകം എന്ന തലക്കെട്ടിൽ വാചകങ്ങൾ രൂപപ്പെടുന്നു, വാക്കുകൾ എങ്ങനെ കൊടുത്തു വെക്കുന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ചാണ് എം ഡി ഒരു പുസ്തകം എഴുതിയത്. അതാണ് ഹെമിംഗ്വേയുടെ പ്രത്യേകത. എം ടി നിരവധി എഴുത്തുകാരെ കുറിച്ച് പുസ്തകങ്ങളെ കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും പുസ്തകമായി എഴുതിയത് അങ്ങനെയാണ്. ചങ്ങമ്പുഴയെ എം ടി മറ്റൊരു തലത്തിൽ സമീപിക്കുന്നുണ്ട്. ചങ്ങമ്പുഴ വൈരുദ്ധ്യങ്ങളുടെ കൂടാരമാണ് എന്ന് പലരും പറയുന്നത് പോലെ എം ടി പറയുന്നു. പക്ഷേ കവിയെ വേറിട്ട് കാണാൻ, കവിയുടെ മനസ്സ് കാണാൻ എം ടി ശ്രമിക്കുന്നുണ്ട്. രണ്ടാമൂഴം വന്ന കാലഘട്ടം എങ്ങനെയാണ് രണ്ടാമൂഴം രൂപപ്പെട്ടത് എന്നൊക്കെ അടുത്ത ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അഭിമുഖത്തിൽ പല ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ വളരെ വ്യക്തമായി, വായനയുടെ സൗന്ദര്യശാസ്ത്രം എന്താണ്, അതിന്റെ രാഷ്ട്രീയ വിവക്ഷ എന്താണ്, അതിന്റെ സാംസ്കാരിക ധ്വനികൾ എന്തൊക്കെയാണ് എന്നെല്ലാം എം ടി വിശദീകരിക്കുന്നുണ്ട്. ഒരു ചോദ്യം മാത്രം നമുക്ക് ചോദിക്കാം. എം ടിയോട് ചോദിച്ചു, ഇ പി ചോദിച്ചു, ഇ പി രാജഗോപാലൻ ചോദിച്ചു, എഴുത്തുകാരെന്ന പദവി പോലെ പ്രധാനപ്പെട്ടതാണ് വായനക്കാരെന്ന പദവി, വ്യക്തിപരമായി എന്ത് തോന്നുന്നു? എം ടി പറയുന്ന മറുപടി ഇങ്ങനെയാണ്, കുട്ടിക്കാലത്തെ വായനക്കാരനായിരുന്നു. വായനക്കാരനായിരുന്നതുകൊണ്ടാണ് എഴുതണമെന്ന് തോന്നിയതും എന്ത് വായിച്ചാലും ഗുണമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്തെങ്കിലും പ്രയോജനമുണ്ടാവും. ഒരു റെയിൽവേ ടൈം ടേബിൾ ആണ് മുന്നിലിരിക്കുന്നത്. സമയം കളയാൻ വേറെ ഒന്നുമില്ല. അതെടുത്ത് വെറുതെ മറച്ചു നോക്കിയാൽ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടും. ഏത് പുസ്തകത്തിൽ നിന്നും ഏത് മോശവും എത്ര മോശവുമായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒന്ന് കിട്ടാനുണ്ടാവും. ജീവിതത്തെ നിലനിർത്തുന്ന ഒന്നാണ് വായന. ഒരു തരത്തിൽ നമ്മളെ ടെൻഷനിൽ നിന്ന് മുക്തമാക്കുന്ന ഒന്ന്. അതിൽ ട്രാൻക്വിലൈസിംഗ് ആയ ഒരു തലമുണ്ട്. ഇത് പുസ്തകത്തിന്റെ മാത്രം ഫലം കൊണ്ടാവണമെന്നില്ല. എങ്കിലും ഒരു പുസ്തകം വായിച്ചാൽ അത്ഭുതകരമായിട്ട് നമ്മൾ കരുതുന്ന പലതും കിട്ടിയെന്ന് വന്നേക്കാം. വായനയാണ് പ്രധാനമെന്ന് കണക്കാക്കി അതിൽ തന്നെ മുഴുകാൻ സാധിക്കുന്നുണ്ട്. വലിയ ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. വായനക്കാരെന്ന പദവി ചെറിയ ഒന്നല്ല. വായനക്കാരനായിരിക്കുമ്പോൾ, എല്ലാത്തരം പുസ്തകങ്ങളെയും വായിക്കുമ്പോൾ, അത് പരിചയപ്പെടുത്തുമ്പോൾ, ഫേസ്ബുക്കിലൂടെ ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ക്ഷുദ്രകൃതികൾ വായിക്കുന്നത്? ക്ഷുദ്രകൃതി എന്ന് അവരുദ്ദേശിക്കുന്ന പ്രശസ്തരല്ലാത്ത ഒരാളുടെ കൃതിയാണ്, അതവർക്ക് ക്ഷുദ്രകൃതിയാണ്. അവരത് വായിച്ചു നോക്കിയോ? ഇല്ല, നെവർ. അവരത് വായിച്ചു നോക്കുമോ? അതുമില്ല. പക്ഷേ എന്തിനാണ് അയാളുടെ എക്സിന്റെ പുസ്തകത്തെ കുറിച്ച് എന്തിനാണ് എഴുതുന്നത്? എം ഡിയെ കുറിച്ച് എഴുതിയ പോരെ, ഉറൂബിനെ കുറിച്ച് എഴുതിയാൽ പോരെ, ബഷീർ പോരെ, ചകമ്പുഴ പോരെ, ആശാൻ പോരെ, അല്ലെങ്കിൽ വേർഡ്സ്വർത്ത് പോരെ, ഷെല്ലി പോരെ, ഇങ്ങനെ ചോദ്യങ്ങൾ നേരിടാറുണ്ട് പലപ്പോഴും. അവർക്കുള്ള ഉത്തരമാണിത്. ഏത് പുസ്തകം വായിച്ചാലും നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. വായനക്കാരൻ എം ടി ഇ പി രാജഗോപാലൻ, മാതൃഭൂമി ബുക്സിന്റെ പ്രസിദ്ധീകരണമാണ്. നന്ദി, നമസ്കാരം.
0: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: പൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ലേഖന സമാഹാരമാണ്, ഒരു വലിയ വായനക്കാരന്റെ ലേഖന സമാഹാരം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു വലിയ പുസ്തകപ്പുരയുണ്ട്. 5000-ലധികം പുസ്തകങ്ങൾ ആ പുസ്തകപ്പുര നിറഞ്ഞിരിക്കും. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വലിയ പണക്കാരനാണ് ഈ മനുഷ്യന്. അല്ല, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് പ്രായമുള്ള ഒരാൾ ഒത്തിരി കാലം കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയ പുസ്തകമാണ് എന്നും ചിലർ വിചാരിക്കും. അതുമല്ല, വളരെ ചെറുപ്പക്കാരനാണ്, സാധാരണക്കാരനാണ്. കിളമാട് എന്ന കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്തുള്ള പ്രദേശത്ത് ജനിച്ചയാളാണ്. മലയാള സാഹിത്യത്തിൽ MA ബിരുദധാരിയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, സിവിൽ പോലീസ് ഓഫീസറാണ്. രതീഷ് ഇളമാട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വാക്കും കുരിശും അയനങ്ങളുടെ നാനാർത്ഥങ്ങൾ തുടങ്ങിയ പഠനങ്ങളും മൃഗനീതികൾ എന്ന കവിതാ സമാഹാരവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിന് തലക്കെട്ട് തന്നെ വളരെ ഹൃദ്യമായ ഒരു വാക്കിന്റെ കൂട്ടാണ്, രഹസ്യ വനങ്ങളിൽ പൂത്ത ഒറ്റമരം. ഇതിൽ കുറെ ലേഖനങ്ങൾ ആണ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഓരോ ലേഖനങ്ങളും ഓരോ എഴുത്തുകാരെക്കുറിച്ചോ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചോ ഒക്കെയാണ്. അക്ഷരങ്ങളിൽ നിന്നും അക്ഷരങ്ങളിലൂടെ ചാടിച്ചാടി ഉള്ള എഴുത്താണ് രതീഷിന്റെ എഴുത്തും രതീഷിന്റെ പ്രഭാഷണവും. വായനയുടെ വല്ലാത്ത കരുത്ത് ആ വാക്കുകളിൽ ഇങ്ങനെ നിറയും. ആദ്യ ലേഖനം തന്നെ നോക്കുക, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇനിയും വായിക്കേണ്ടതുണ്ടോ എന്ന്. ഈ ലേഖനത്തിന് തലക്കെട്ട് വായിച്ചപ്പോൾ തന്നെ എല്ലാ വർഷവും ഒക്ടോബർ മാസം 2nd അടുപ്പിച്ച് എന്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കോപ്പി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആവർത്തിച്ച് വായിക്കുന്ന ഒരാളാണ് ഞാൻ. രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്നത് പോലെ, നൊയമ്പ് കാലത്ത് ഖുർആൻ വായിക്കുന്നത് പോലെ, മറ്റു ചില നൊയമ്പ് കാലത്ത് ബൈബിളിന്റെ പാഠങ്ങൾ വായിക്കുന്നത് പോലെ ഒരു വായനയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എന്തുകൊണ്ടാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ പുസ്തകം തന്നെ നമ്മുടെ അൻവരികളിൽ വന്നിട്ടുണ്ട്. സത്യത്തെ അന്വേഷിക്കുന്ന ഒരു പരീക്ഷണമായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം എന്ന്. അതുകൊണ്ടാണ് ഇന്നും അത് വായിക്കുമ്പോൾ ഒരു പുതുമ തോന്നുന്നത്. കൽപ്പറ്റ നാരായണ മാഷ് എഴുതിയതുപോലെ, ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ്, കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി. രണ്ട് വരിയിൽ രണ്ട് വാക്യങ്ങളിൽ എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. പിള്ളാരം കരികൾക്ക് മീതെ ഒഴുകുന്ന കാട്ടരുവിയിൽ ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ ആന്തരികത വെളിപ്പാക്കുകയും ഇന്ത്യയുടെ പാർശ്വസ്ഥലികളിലെ വൈരൂപ്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രതീഷ് ഈ ലേഖനത്തിൽ എഴുതും. സത്യ കെ ഗോധ് എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിൽ 1925 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ തർജ്ജമ ചെയ്തത് മഹാദേവ് ദേശായിയാണ്, ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹത്തിന്റെ സ്മാരകമാണ് നമ്മുടെ തഴവയിൽ മഹാദേവ് ദേശായി ഗ്രന്ഥശാല ആൻഡ് വായനശാല. പിന്നീടാണ് അത് മലയാളത്തിലേക്ക് വന്നപ്പോഴാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പേര് വന്നത്. ഗാന്ധിജിയുടെ ഈ പുസ്തകം മലയാളത്തിലേക്ക് നിരവധി പേർ തർജ്ജമ ചെയ്തിട്ടുണ്ട്, പരിഭാഷപ്പെടുത്തി. നവജീവൻ പബ്ലിക്കേഷൻസ് മുതൽ ബാതൃഭൂമിയും DC അടക്കമുള്ള നിരവധി പ്രസാധകർ ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ജീവിതം, രാഷ്ട്രീയ ബോധം, മതബോധം, ഇതെല്ലാം ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. റസ്കിൻ ബോർഡിന്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചും എഡിനാൾഡോട്ട് ലൈറ്റ് ഓഫ് ഏഷ്യയെക്കുറിച്ചും ഒക്കെ ഗാന്ധിജി ഈ പുസ്തകത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഈ പുസ്തകങ്ങളെ

0: രാമനിലൂടെയും ഉദാത്തമായ സ്നേഹവികാരങ്ങളെ ഗാന്ധി കണ്ടു എന്ന് ഈ ലേഖനത്തിൽ രതീഷ് നിരീക്ഷിക്കുന്നു. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചു തരുമ്പോൾ എനിക്ക് തോന്നിയത് ഗാന്ധി സോർബയായി ജീവിച്ച് ബുദ്ധനായ ആളാണ് എന്ന് രതീഷ് ഇവിടെ കുറിക്കുന്നു. തുടർന്ന് സുഗതകുമാരി ടീച്ചറുടെ കവിതകളിലെ കൃഷ്ണസങ്കല്പത്തെക്കുറിച്ച് ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ എന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. താരതു മാമക ഹൃദയം വീണുതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ, പാപശിലാ കൂടത്തിന് ഉയരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ എന്ന് ഗജേന്ദ്രമോക്ഷത്തിൽ എഴുതിയത് ഇവിടെ ഓർമ്മിക്കുന്നു. അങ്ങയുടെ സൗന്ദര്യം കണ്ടതിനാൽ ഞാൻ വലയിൽ പെട്ടുപോയി എന്ന് പാടുന്ന ഒരു സങ്കല്പ വരികളായി ഇത് ചേർത്തു. ഈ പുസ്തകത്തിൽ ധ്യാനയോഗവും ഭഗവത്ഗീതയും ഒക്കെ കടന്നു വരുന്നുണ്ട്. അതിലൂടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന സുഗതകുമാർ ടീച്ചറുടെ പ്രശസ്തമായ കവിതയിലോട്ട് കടന്നു പോകുന്നു. നിന്റെ കുഴൽ പോരു വസന്തമായി എന്നെ അന്തരംഗത്തിൽ അല ചേർക്കെ, ഞാൻ എന്റെ പാഴ്ക്കുടിയിലടച്ചു തഴുതിട്ടൊരു ഇരുന്ന് ആനന്ദബാഷ്പം പൊഴിച്ചു, ആരോരും അറിയാതെ നിന്നെ എന്നുള്ളിൽ ആത്മാവ് കൂടി അർപ്പിച്ചു എന്ന് പറയും. വൃന്ദാവന രംഗത്തില് കാടാണ്, കാട്ടിൻ കടമ്പിന്റെ കൊമ്പത്ത് കാൽ തൂക്കിയിട്ടിരിക്കുകയാണ് രാധ എന്ന് ടീച്ചർ എഴുതും. മീരയുടെ കവിതയിലൂടെയും ഒക്കെ കടന്നുപോയി ഹരിനാമകീർത്തനത്തിലെ ആനന്ദ ചിന്മയ ഹരേ ഗോപികാ രമണ, ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ, തോന്നുന്നത അല്ല അഖിലം ഞാനിതെന്ന വഴി, തോന്നണമേ വരദ നാരായണായ നമ എന്ന് പറഞ്ഞ് ഈ ലേഖനം അവസാനിക്കും. ആചാരബാഹുവായ ഒരു മനുഷ്യൻ ആലുവ മണപ്പുറത്തുകൂടി കടന്നു വരുന്ന രംഗമാണ് അടുത്ത ലേഖനത്തിൽ ലേഖനം തുടക്കം കുറിക്കുന്നത്. അതിലൂടെ മതാത്മകമായി സൃഷ്ടിക്കപ്പെട്ട ആത്മീയ നൈതികതയുടെ ശോഷണം സംഭവിച്ച സാമുദായിക ജീവിതവൃത്തികളെ ചോദ്യം ചെയ്ത സക്കറിയയുടെ കഥകളിലൂടെയാണ് കടന്നുപോകുന്നത്. റോന്തു ചുറ്റുന്ന പ്രതിഭയാണ് എഴുത്തുകാരന് വേണ്ടതെന്ന് സക്കറിയ തന്നെ എഴുതിയിട്ടുണ്ട്. വായനക്കാരനും അത്തരം പ്രതിഭ വേണം എന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയൊരാൾക്ക് മാത്രമേ സക്കറിയയുടെ എല്ലാ കഥകളിലൂടെയും ഏകദേശം കടന്നുപോയി സക്കറിയയെ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ ലേഖനം അത്തരത്തിൽ മഹോന്നതമായ ഒരു ലേഖനം. ആത്മീയ ഉള്ളറകളിലേക്കുള്ള ഒരു സായന്തന യാത്ര എന്ന തലക്കെട്ടിലാണ് അടുത്ത ലേഖനം തുടങ്ങുന്നത്. ആ ലേഖനത്തിലൂടെ ഒരു എഴുത്തുകാരനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഒരു എഴുത്തുകാരനെയല്ല, പല എഴുത്തുകാരിലൂടെയും കണ്ടെത്തുന്നു. ആത്മീയ അന്വേഷണ പാതകളിലേക്ക് ഹൃദയത്തിന്റെ ടോർച്ചടിച്ച് കാണിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു ലേഖനത്തിൽ കഥയുടെ ഉറവിടം അതിജീവിച്ചവനാണ് കഥാകാരൻ എന്ന് പറയുന്നു. അവിടെയും പല എഴുത്തുകാരിലൂടെ പല കൃതികളിലൂടെ കടന്നു പോവുകയാണ്. ചില എഴുത്തുകാരുടെ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. തുടർന്ന് അനിൽ പരച്ചൂനാലിലേക്ക് കടക്കുകയാണ്. ധ്യാനപ്പൊത്തിലിരുന്ന് ആ കവി മഴ കുടിക്കുകയാണ് എന്നാണ് എഴുത്ത്. ധ്യാനപ്പൊത്തിലിരുന്ന് മഴ കുടിക്കുന്ന കവി. അന്ത്യപ്രവാചകന്മാർ തത്വശാസ്ത്രങ്ങളെ ചന്തയിൽ വിൽക്കുവാൻ എത്തുന്നതിന് മുമ്പ് യൂദാസ് എന്നെ രക്ഷിക്കൂ, കുരിശിൽ കയറാൻ എന്നെ അനുവദിക്കൂ എന്ന് അദ്ദേഹം എഴുതുന്നു. ആ വരികളിലൂടെ എഴുതുന്നു. അങ്ങനെ ഒട്ടേറെ ലേഖനങ്ങളുടെ കടന്ന് നാം രഹസ്യവനങ്ങൾ പൂത്ത ഒറ്റമരം എന്ന ലേഖനത്തിലേക്ക് അടക്കുമ്പോൾ കവിതയുടെ വലിയ ജാലകമാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. നിനക്കറിയുമോ പ്രണയം, ഒരു പക്ഷി അത് നിർത്താതെ പാടുന്നുണ്ട്, അസ്ഥിയിൽ മജ്ജയിൽ മാംസത്തിൽ ഉടലിൽ വസന്ത തടങ്ങളിൽ ഒന്നാകെയും എന്നൊക്കെ പറഞ്ഞ് ആറ്റൂരവിവർമ്മയുടെ കവിതയിലൂടെയും മേഘരൂപനിലൂടെയും ഒക്കെ കടന്ന് ഈ പുസ്തകം മുമ്പോട്ട് പോകുന്നു. പല കവികളും കടന്നു വരുന്നു. കെ ജി ശകരപ്പിള്ളയുടെ തിരസ്കാരം വരുന്നു. ഒട്ടേറെ കവിതകൾ, ഒട്ടേറെ പുസ്തകങ്ങൾ, വീണ്ടും വീണ്ടും പല ലേഖനങ്ങളിലൂടെ കെ പി അപ്പൻ സാർ ഉൾപ്പെടെ ഒരുപാട് എഴുത്തുകാർ, മഹാരഥന്മാർ കടന്നു വരുന്ന രഹസ്യവനങ്ങളിൽ പൂത്ത ഒറ്റമരം എന്ന രതീഷ് ഇളമാടിന്റെ കറണ്ട് ബുക്സ് ഇറക്കിയ ഈ പുസ്തകത്തിന്റെ നാലാം പതിപ്പാണ് എന്റെ കയ്യിലുള്ളത്. വീണ്ടും പതിപ്പുകൾ ഇറങ്ങിയോ എന്നറിയില്ല. വായനയ്ക്കായി ശുപാർശ ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
1: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: മനുഷ്യന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. ജില്ലയിൽ 42.19% വീടുകളിൽ സെൻസസ് വിവരശേഖരണം പൂർത്തിയായെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. 25% താഴെയുള്ള വീടുകളിൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ചാർജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. എന്യൂമറേറ്റർമാർ ശേഖരിക്കുന്ന വിവരങ്ങൾ സൂപ്പർവൈസർമാർ പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കണം. ഇതിനുശേഷം മാത്രമാണ് പോർട്ടലിൽ സമർപ്പിക്കേണ്ടത്. ജൂലൈ 20 വിവരങ്ങൾ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും സഹകരണം ആവശ്യമാണെന്നും ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചു. ജില്ലയിൽ ഇന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങളോടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടം സ്വദേശിയായ കോൺഗ്രസ് നേതാവ് ബേബി ജോസ് മണ്ടാനമാണ് പദ്ധതിയിൽ അഴിമതി നടന്നതായി പരാതി നൽകിയത്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് നികുതി പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്ക് പ്രകാരം ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും വിമാന ഇന്ധനത്തിന്റേത് 14.50 രൂപയും വർദ്ധിപ്പിച്ചു. എന്നാൽ പെട്രോളിന്റെ കയറ്റുമതി നികുതി ലിറ്ററിന് 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം വെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി ബി ഡി സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകമൊന്ന്. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് കെഎസ്ആർടിസി. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. കലാശ പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.
1: പ്രകാശധാര സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ.
0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.

0: സ്ലീപ്പ് ആപ്നിയ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഗുരുതര അനുബന്ധ രോഗങ്ങൾ ഉള്ളപ്പോൾ. രണ്ടാമതായി, ക്ലാസ് 3 ഒബേസിറ്റി ഉള്ള കുട്ടികളിൽ അനുബന്ധ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയകൾ സ്ലീവ് ഗ്യാസ്ട്രക്ടമി, റൗവൻ വൈ ഗ്യാസ്ട്രിക് ബൈപാസ് ഇവയൊക്കെയാണ്. ഈ ശസ്ത്രക്രിയകൾക്ക് ശേഷവും ജീവിതകാലം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കണം. വൈറ്റമിൻ, ധാതു സപ്ലിമെന്റുകൾ ആവശ്യമായി വന്നേക്കാം. സ്ഥിരമായ മെഡിക്കൽ ഫോളോ അപ്പ് നിർബന്ധമാണ്. കുട്ടികളിലെ അമിതവണ്ണം ഇന്ന് ലോകം നേരിടുന്ന പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ്. എന്നാൽ സന്തോഷകരമായ കാര്യം, ഇത് വലിയ തോതിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ആരോഗ്യകരമായ ഭക്ഷണം, സ്ഥിരമായ ശാരീരിക പ്രവർത്തനം, മതിയായ ഉറക്കം, സ്ക്രീൻ സമയം നിയന്ത്രണം എന്നിവയിലൂടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭാവി സമ്മാനിക്കാം.
1: കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.

0: ആരംഭിച്ചത്. വിദേശത്തു നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000-ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രിക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15-ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹന്റ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാവുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിനു ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്രസേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോകപ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: കോന്നരാശന്റെ കടയിൽ ഇന്നലെ പോലീസ് വന്നായിരുന്നു ചേട്ടാ.
1: പോലീസുകാരല്ലേ എക്സൈസുകാരാ വന്നത്. ശശിയുടെ കടയിൽ മയക്കുമരുന്ന് കച്ചവടം ഉള്ളതായിട്ടാണ് ന്യൂസ് കൊടുത്തു.
0: എന്നിട്ട് മയക്കുമരുന്ന് കിട്ടിയോ? ശശിയെ പിടിച്ചോണ്ട് പോയോ?
1: ആരെയും പിടിച്ചില്ല, ഒന്നും കിട്ടിയതുമില്ല. ഈ ശശിക്ക് പലിശയ്ക്ക് കൊടുപ്പുണ്ടല്ലോ. കാശ് എന്ന് ചോദിച്ചവർക്ക് ആർക്കെങ്കിലും കൊടുത്തു കാണത്തില്ല, അല്ലെങ്കിൽ പലിശക്കാശ് കൊടുക്കാനുള്ളവര് പറ്റിച്ച പണിയായിരിക്കും.
0: അത് ശരി, അതിന്റെ വിരോധത്തിന് വിളിച്ചു പറഞ്ഞതായിരിക്കും.
1: കാശ് മേടിക്കാൻ ചെല്ലുമ്പോ വളരെ ദയനീയമായി നിന്ന് സ്നേഹത്തോടെ സംസാരിക്കും, തിരിച്ചു ചോദിക്കുമ്പോ ലക്ഷണം മാറും.
0: ഒരു കാലത്ത് ശശിയുടെ അച്ഛൻ കോന്നനാശാൻ എന്ത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് വന്ന കടയായിരുന്നത്. ഈ നാടിനൊരു ഐശ്വര്യമായിരുന്നു.
1: അതെ അതെ അതെ, രസികന്മാരായ കുറെ മൂപ്പിലാന്മാരും ആയിട്ടാ കടയിൽ ഒത്തുകൂടുമായിരുന്നു. അവർ പരസ്പരം പറയുന്ന തമാശ കേൾക്കാൻ തന്നെ ചിലർ അവിടെ ചെന്ന് നിൽക്കുകയും ചെയ്യും.
0: ആരെങ്കിലും എന്തേലും വിളിച്ചു പറഞ്ഞെന്ന് വിചാരിച്ച് എക്സൈസുകാരെന്തോരാ ജീപ്പ് എടുത്തോണ്ട് പെട്ടെന്ന് ഇനി വന്നത്.
1: സ്കൂളിനടുത്തുള്ള കടയല്ലയോ, അവിടെ ലഹരി വസ്തുക്കൾ വിൽക്കുന്നറിഞ്ഞാൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ?
0: പരാതി വിളിച്ചു പറഞ്ഞവനെ ശശിക്ക് അറിയാൻ പറ്റും.
1: ആ മൂന്നാല് പേരെ ശശിക്ക് സംശയമുള്ളതായിട്ടാ അറിയുന്നത്.
0: അത്യാവശ്യത്തിന് ഓടിച്ചെന്ന് പലരും അവന്റെ കയ്യിൽ നിന്ന് കാശ് പലിശക്കെടുക്കും.
1: മുതലും പലിശയും വരെ കൊടുക്കാനുള്ള ഒരുപാട് പേരുണ്ട്. രവി, നീ വിനായകനെ കാണാൻ പോയില്ലേ?
2: ആ ഇന്നലെ പോയാമാവാ, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ്. വലത് കാലും ഇടത് കൈയും ഒക്കെ ഓപ്പറേഷൻ ചെയ്തു.
0: കൂട്ടുകൂടിയന്മാരെല്ലാം സന്ദർശനം നടത്തിയോ?
2: വീഴ്ച പറ്റിയാൽ അവർക്കാർക്കും ഒരു പങ്കുമില്ല.
1: അത് ശരി, അപ്പൊ ഒറ്റയ്ക്ക് പോയി സാധിച്ചായിരുന്നു.
2: ഗൾഫി നാരാണ്ട് സുഹൃത്തുക്കൾ വന്ന് അവര് സൽക്കരിച്ചതാ, അളവൽപ്പം കൂടിപ്പോയി.
0: വിനായകൻ കള്ളു കുടിക്കുന്നവനാണെന്ന് അപകടം പറ്റിയപ്പോഴാ ഞങ്ങൾ അറിയുന്നത്.
2: അമ്മാവി, നിങ്ങളാരും പുറമേ കാണുന്നവനല്ല ഈ വിനായകൻ. അവനെ സ്വന്തം കയ്യിൽ കാശ് ചെലവാക്കി മദ്യപിക്കത്തില്ല.
1: ഓസുവീരനാണ്.
2: അടിച്ചോട്ടമ്മാവാ, അടിച്ചു കഴിഞ്ഞ മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങൾ പലതും അവൻ പല സ്ഥലത്തും നടന്നു പറയും. ഒഴിച്ചു കൊടുത്ത സുഹൃത്തുക്കളുടെ ഭാര്യമാരെ കാണുമ്പോഴേ മദ്യലഹരിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോടും പറയും. അങ്ങനെ കുടുംബകലഹം വരെ ഉണ്ടായിട്ടുണ്ട്.
0: എന്നിട്ട് ഈ വിനായകൻ നല്ല പിള്ള ചമയം ചെയ്യും ഇല്ലയോ?
2: സ്വന്തം കാര്യം നോക്കാൻ മിടുക്കൻ അമ്മാവി, ആർക്കും ഒരു പൈസ വായ്പ കൊടുക്കത്തില്ല. അവൻ ആവശ്യം ഉണ്ടെങ്കിലോ ആരോടെങ്കിലും മേടിക്കുകയും ചെയ്യും.
0: അതൊക്കെ അവൻ ചെയ്തോട്ടെ, പക്ഷേ ഈ കൊതിഞ്ഞോണ് ഞാൻ പറഞ്ഞു നടക്കുന്ന സ്വഭാവം ആണുങ്ങൾക്ക് പറ്റിയതല്ല.
2: കച്ചിത്തറകളെ മുരളി പണ്ട് പ്രേമിച്ച കാര്യം അവന്റെ ഭാര്യയോട് എന്ന് പറഞ്ഞു. അതിനെ ചൊല്ലി മുരളിയുടെ ഭാര്യയും തമ്മിൽ അവന് വഴക്കായി.
1: എടാ, ഇവൻ എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ കൊണ്ട് തൊഴുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അവിടെ വരുന്ന പല സ്ത്രീകളുമായിട്ട് നിന്ന് കൊച്ചു വർത്താനം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
2: അമ്മാവാ, ഏത് സ്ത്രീകളെ കണ്ടാലും വീട്ടുവിശേഷങ്ങളും ബന്ധുക്കളുടെ കാര്യവും ഒക്കെ ചോദിച്ചറിയും. വളരെ ശബ്ദം താഴ്ത്തിയേ വർത്തമാനം പറയത്തുള്ളൂ.
0: ന്യൂസ് പിടിച്ചെടുക്കാനും ന്യൂസ് കൊടുക്കാനും പറ്റിയ മാർഗവാദം.
1: നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴേ വളരെ മാന്യമായിട്ടാ പെരുമാറുന്നത്.
2: കുറെ നാള് കൊണ്ട് സുഹൃത്തുക്കൾ ആരും അവനെ അടുപ്പിക്കുന്നില്ല. പലർക്കും അവന്റെ രീതി മനസ്സിലായി.
0: അടുപ്പിക്കാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ നടന്ന ഈ അപകടത്തിന് കാരണക്കാരി ഈ നാട്ടിലെ സുഹൃത്തുക്കളാണെന്ന് അവൻ പറഞ്ഞേനെ.
1: സുഹൃത്തുക്കൾ ഒരു പരിധി വരെ മനുഷ്യർക്ക് വേണം. പല കാര്യങ്ങളും തുറന്നു പറയാനും ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാനും ബന്ധുക്കളെക്കാൾ കൂടുതൽ ഉപകരിക്കുന്ന സുഹൃത്തുക്കളാ.
2: അതെ, അവന്റെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുള്ളതാ, അതിനെല്ലാം സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുള്ളതാ.
0: കൂടെ നിന്നുകൊണ്ട് ന്യൂസ് ചോർത്തിയെടുത്ത് രഹസ്യമായി പലയിടത്തും നടന്ന് പറയുന്നവൻ സുഹൃത്തല്ല, ചതിയന, ചിത്തശുദ്ധി ഇല്ലാത്തവൻ വക്രബുദ്ധി ആയുധമാക്കി.

0: ഫ്രഷായി
1: ഫ്രഷോ
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

അനുദിനമതിലൊരു സഹൃദയമനുശലഭം അസുലഭമതുമയനാമൃതകുസുമദളം ഈ ഞാൻ അനുദിനമതിലൊരു സഹൃദയമണിശലഭം.

0: ൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: ദി ബീറ്റ് ഫീൽ ദി വൈബ് സ്റ്റേ ട്യൂൺഡ് ഇൻ ദി റേഡിയോ 91.2
1: Doom, doom, doom, chuck. Doom, chuck. Doom, doom, doom.

0: ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ചിലരുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അവർ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമ്പാദ്യവും. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ആരെയാണ് ഈ ഭൂമിയിൽ ഭയപ്പെടേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ദൈവത്തിനെ എന്ന് പറയുന്നവരുണ്ടാവും. അത് മരണം തൊട്ടുള്ള ജീവിതത്തിലാണെന്നും ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ ചില പരീക്ഷണങ്ങളാണെന്നുമാണ് വിശ്വസിക്കുന്നത്. എന്നാലും ദൈവത്തിന് ചില പ്രവചന ഭാവങ്ങളുണ്ടെന്ന് പറയാം. അത് പ്രാർത്ഥനകളാണ്, കർമ്മങ്ങളാണ്. നല്ല കർമ്മങ്ങൾ ചെയ്താൽ ദൈവം നന്മ ചെയ്യുമെന്നും ചിലപ്പോഴേ പരീക്ഷണം വന്നാലും നല്ലതിന്റെ കാലം വരുമെന്നൊക്കെ ദൈവം നൽകുന്നത് പ്രത്യാക്ഷയുടെ സന്ദേശങ്ങളാണ്. പിന്നെ രണ്ടാമതുള്ളത് പ്രകൃതിയാണ്. മഴയായി, കൊടുങ്കാറ്റായി, വെള്ളപ്പൊക്കമായി ഒക്കെ വരുന്ന പ്രകൃതി, അതിലും ഒരു പ്രവചന ഭാവം മുൻകൂട്ടി നമുക്ക് പറയാൻ കഴിയും. റെഡ് അലർട്ട്, യെല്ലോ അലർട്ട് എന്നൊക്കെ പറയും. അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കും. സർക്കാരിന് തന്നെ അതിന് ഉത്തരവാദിത്വം ഉണ്ടാകും. സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങും. അതൊക്കെ ആ ഒരു വഴിക്കങ്ങ് പോകും. എന്നാൽ മൂന്നാമതായി വരുന്ന മറ്റൊരു വിഭാഗമാണ് പാമ്പുകളും അണലി. പിന്നെ കാടിന്റെ പ്രദേശങ്ങളാണെങ്കിൽ കാട്ടാനകൾ, കാട്ടുമൃഗങ്ങൾ എന്നൊക്കെ പറയും. അതിന് നമുക്ക് ചില അനുഭവങ്ങളും മുൻവിധികളും ഒക്കെ വേണമെങ്കിൽ പറയാം, ആന ഈ വഴി വരില്ല, മറ്റൊരു വഴിയേ വരികയുള്ളൂ, ഇങ്ങനെയൊക്കെ പറയും. എന്നാലേ യാതൊരു പ്രവചനം സാധ്യമല്ലാത്ത, ആർക്കും ഒന്നും പ്രവചിക്കാനാകാത്ത, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയും ഒപ്പം നിന്നുവെന്ന് തോന്നിപ്പിച്ച് കാലുവാരി അടിക്കുകയും കാണുമ്പോൾ ഒന്ന് പറയുകയും കാണാത്തപ്പോൾ മറ്റൊന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന, ഒരന്ത്രം കൊണ്ട് മനസ്സ് വായിച്ചെടുക്കാൻ കഴിയാത്ത, ഒരനുഭവങ്ങളിലൂടെ പഠിക്കാൻ കഴിയാത്ത ഒരു ജീവിയായി മാറുകയാണ് മനുഷ്യർ എന്ന് പറയുമ്പോഴേ നമ്മളല്ലാത്ത മറ്റാരോ ആണെന്ന് വിചാരിക്കേണ്ട, നമ്മൾ ഉൾപ്പെടെയുള്ളവർ. അതിനെക്കുറിച്ച് പറയാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
2: Are you okay, baby?

മൃഗങ്ങൾക്ക് വിശക്കുമ്പോഴും അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുന്നു എന്ന് തോന്നുമ്പോഴാണ് അത് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നത്. അല്ലാതെ പിന്നാലെ നടന്നേ മനുഷ്യരെ കടിക്കലോ ഉപദ്രവിക്കലോ മൃഗങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യമേ ഇല്ല. എന്നാലേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ചിലർക്ക് എല്ലാവരും എപ്പോഴും അസ്വസ്ഥതപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. മറ്റു ചിലർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗുണങ്ങളോ നേട്ടങ്ങളോ ഉണ്ടാകുമ്പോഴേ അതിൽ അസ്വസ്ഥമായി അവരെ ഉപദ്രവിക്കുക, ശല്യം ചെയ്യുക, അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുക, ഇതൊക്കെ ചിലരുടെ വിനോദമാണ് കേട്ടോ. എന്നാലേ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭാവമോ ഒരു പ്രതികരണ രീതി ഇല്ലെന്നാണ് മൃഗശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. എന്നാലേ നരവംശ ഗവേഷകർ പറയുന്നത് മനുഷ്യന്റെ പ്രവചനാതീതമായ ഭാവത്തെക്കുറിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. കാരണമേ ഏത് തരത്തിൽ എങ്ങനെ പെരുമാറും എന്തായിരിക്കും അടുത്ത നിമിഷം നിശ്ചയിക്കാൻ സാധ്യമല്ല. വലിയ മാരകമായ പ്രഹരശേഷിയുള്ള യന്ത്രങ്ങൾക്ക് പോലും ആ ലോഗോ ബുക്ക് ഉണ്ടാകും. ആ ലോഗോ ബുക്കിനെ നോക്കിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. ബാക്കിയുള്ള പ്രവർത്തന സാഹചര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതുമൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സെറ്റ് ചെയ്യുക ഒരിക്കലും സാധ്യമല്ല. അവർ വിചാരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുകൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നതാണ് ഒരു സത്യം. ഏതായാലും ഇത് വളരെ രസകരമായ ഒരവസ്ഥയാണ്. ഒരുപാട് മനുഷ്യർ ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് കുടുംബങ്ങളിൽ, അയൽവീടുകളിൽ, സ്ഥാപനങ്ങളിൽ ആള് കൂടുന്നതും ഇടപഴകുന്നതുമായ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെയും ഇതിന്റെ പ്രതികരണങ്ങളാണ് വലിയ പ്രാധാന്യം. ഇതല്പം കുറവുണ്ടായിരുന്നത് കോവിഡ് കാലത്ത് മാത്രമാണ്. കാരണമേ അന്ന് എല്ലാവരും മരണഭീതിയിലായിരുന്നു എന്നതാണ് ഒരു സത്യം. അത് മാറിയപ്പോഴേ 10 മടങ്ങ് ശക്തിയിൽ അത് വീണ്ടും വന്നു. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ഈ മൃഗങ്ങളുടെ പ്രതികാരം അത് നമുക്ക് ദൃശ്യമായി കാണാവുന്നതാണ്. അവരുടെ മനസ്സിൽ ഈ ചിന്തയൊക്കെ ഉണ്ടെങ്കിലും ചേരിപ്പാഞ്ഞു വരും, കൺമുന്നിലേക്ക് ഓടി വരും, ശബ്ദം കേൾക്കാം, കാണാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ മനുഷ്യന്റെ പ്രതികാരം നമുക്കാർക്കും കാണുക സാധ്യമല്ല. അതുപോലെ അസൂയ, കുശുമ്പ്, വായിൽ വരുന്ന എന്തും പറയും തുടങ്ങിയ എല്ലാ മാർഗങ്ങളും അതിനായി സ്വീകരിക്കും. ആ രീതി മൃഗങ്ങൾക്ക് അത്ര പരിചയമല്ല. അതുകൊണ്ട് തന്നെ ആക്രമണം എപ്പോഴും മാരകമാകുന്നത് മൃഗങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കാട്ടാനെ കൊല്ലി ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ മരിക്കുമോ എന്ന്. മരിക്കും മരിക്കും. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കേട്ടോ. ഈ ആത്മഹത്യ എന്ന പേരിൽ ഒരുപാട് മനുഷ്യർ മരിക്കുന്നത് ആരെ ഭയന്നിട്ടാണ്? കാശ് ഭയന്നും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയന്നിട്ടാണോ? അല്ലേ അല്ല, വളരെ സുന്ദര സുമുഖന്മാരായ ഈ മനുഷ്യരെ ഭയന്നിട്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ അവരുടെ അപമാനം, അവരുടെ ആക്രമണം, അവരുടെ കുറ്റപ്പെടുത്തൽ ഒക്കെ കൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പര്യായം കൂടി നമ്മൾ നൽകണം. ധീരൻ, എന്ത് ധീരതയാണ് അവർ കാണിച്ചതെന്ന് ചോദിച്ചാലേ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലെങ്കിലും പട്ടാളത്തിൽ ജോലി ചെയ്തില്ലെങ്കിലും നാട്ടിലെ ഇത്തരം വിഷജന്തുക്കളായ മനുഷ്യരുടെ ഒരുപാട് പിടിയുണ്ടകൾ അതിജീവിച്ചാണ് ഒരുപാട് മനുഷ്യർ ജീവിച്ചത്. അതുകൊണ്ടാണ് ആ മനുഷ്യരെ പരസ്പരം സ്നേഹിക്കണം, ആദരിക്കണം എന്നൊക്കെ പറയുന്നത്. ഇത് പറയുമ്പോഴേ എല്ലാ വേട്ടക്കാരും നമ്മളൊഴികെയുള്ളവരാണെന്ന് വിചാരിക്കേണ്ട. നമ്മളും പല സന്ദർഭങ്ങളിൽ വേട്ടക്കാരാകാറുണ്ടായിരിക്കാം. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഉണ്ടെങ്കിലേ വിഷമിക്കേണ്ട, അതൊന്ന് തിരുത്തിയാൽ മതി, അത് ഉപേക്ഷിച്ചാൽ മതി. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയതാണ്.

ഒരർത്ഥത്തിലെ മനുഷ്യൻ പാവമാണ്. എപ്പോഴാണെന്ന് അറിയാമോ? മരിക്കുമ്പോൾ, അല്ലെങ്കിൽ മരണം ഉറപ്പായി കഴിയുമ്പോൾ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ മരിച്ചവരാണ്. അവരുടെ മേൽ ജീവിച്ചിരിക്കുന്നവർ അപവാദങ്ങൾ പറയും. മറ്റ് പലരുടെയും ശരീരത്തിൽ കയറി എന്നൊക്കെ പറഞ്ഞു. അത് ജീവിച്ചിരിക്കുന്നവർ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുക മശാനത്തിന്റെ തൊട്ടടുത്താണ്. താമസിക്കുന്നതിന്റെ നാല് വശവും മശാനമാണെങ്കിൽ ഏറ്റവും ശാന്തിയാണ് അവിടെയാണ്. കാരണം ചുറ്റിനും പാവങ്ങളായ ആളുകളാണ്. മരിച്ചവർക്ക് ഒരാളെ ഉപദ്രവിക്കാൻ ഒരു കഴിവുമില്ല. ജീവിച്ചിരിക്കുന്നവർ ജീവന ഉപാധിക്ക് വേണ്ടി ആ ഉപദ്രവം പറയുന്നുവെന്നല്ലാതെ അതിനാർക്കും സാധ്യമാവുകയില്ല. ഏതായാലും ഈ പറഞ്ഞ മനുഷ്യന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനും നമ്മൾ ആരുടെയും ഒരു ഉപദ്രവകാരിയാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പാട്ടുകളൊക്കെ ഇട്ടു തരാനായിട്ട് നിങ്ങൾക്കൊപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയും ആർജി നിതിനുണ്ണിയുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് പാട്ടുകളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളും വിളിച്ചോളൂ കേട്ടോ. 9544470091 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ.

0: മറക്കാതെ കേൾക്കൂ എന്റെ റേഡിയോ 91.2 എല്ലാ ദിവസവും വൈകിട്ട് 6:45 രാമായണ സന്ധ്യ.
1: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ശൂർപ്പണകയും രാവണനെയൊക്കെ ഒരുപാട് വില്ല സ്വഭാവമായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. എന്നാൽ പഞ്ചവടിയിലെ വനത്തിൽ രാമൻ എന്ന ആ ഒരു സൗന്ദര്യത്തെ കണ്ട സമയത്ത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ആ ഒരു ശൂർപ്പണയുടെ ഹൃദയത്തിൽ ഉയർന്നത് പ്രണയത്തിന്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു വികാരം തന്നെയായിരുന്നു. ആ ഒരു പ്രണയം നിരസിക്കപ്പെട്ട സമയത്തുണ്ടായിട്ടുള്ള ആ ഒരു അഭിമാന ഭാരമാണോ ആ ഒരു ശൂർപ്പണകെ അസുര ബുദ്ധിയുള്ളവളാക്കി മാറ്റിയത്. നമുക്ക് കേൾക്കാം രാമായണ സന്ധ്യയിലൂടെ നമ്മളുടെ എന്റെ റേഡിയോയിൽ കർക്കിടകം 1 മുതൽ 6:45. അപ്പൊ എല്ലാവരും കാണില്ലേ നമ്മളോടൊപ്പം രാമായണ കഥയിലൂടെ സഞ്ചരിക്കാനായിട്ട്. അപ്പോ എഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വിളിക്കാം കേട്ടോ. മെസ്സേജ് വായിക്കാം 954-4700-9192 എന്ന നമ്പറിലേക്ക്. അപ്പോ നമുക്ക് നമ്മുടെ ഫേഴ്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. കൽബാണ് ഫാത്തിമ എന്ന ആൽബത്തിലെ ലൈല ലൈല എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഷിയാസ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് കായംകുളത്തിൽ നിന്നും. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ആരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ട ഗാനമഞ്ജരിക്ക് നല്ലൊരു ശുഭസായനം നേരുന്നു. ഞങ്ങളുടെ പ്രിയ റേഡിയോ സുഹൃത്തായിട്ടുള്ള നാരായണ ചേട്ടന്റെയും ഇന്ദിര ചേച്ചിയുടെയും 47-ാമത് വിവാഹവാർഷികമായിരുന്നു ഇന്നലെ. രണ്ടു പേർക്കും എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യങ്ങളും നന്മയും പ്രാർത്ഥനയും ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു തമിഴ് ഗാനമായിട്ടുള്ള അഴകൈ പൂക്കുതേ എന്ന ഗാനം സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിവാഹ സമ്മാനമായിട്ട്. ഓ, മെസ്സേജ് അയച്ചിട്ടുള്ളത് ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവരാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. അപ്പോൾ ഇന്നലെ ആയിരുന്നു വിവാഹവാർഷികം എങ്കിൽ കൂടി നമുക്ക് ബിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് പറയുകയാണ് കേട്ടോ എന്റെ റേഡിയോയുടെ വക. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ എത്താം കേട്ടോ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. 1992 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ജോണി വാക്കർ. സംവിധാനം ചെയ്തത് രഞ്ജിത്താണ്. നമ്മുടെ മമ്മൂക്ക് അഭിനയിച്ച ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ദാസേട്ടനാണ് നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ആ ഒരു പാട്ടും ചോദിച്ചു കൊണ്ട് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് നമുക്ക് നേരെ പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്. ഞാൻ സംഗപ്പുരം മുക്കിൽ നിന്നും മിനിയാണ്. ചായയ്ക്ക് കുടിച്ചോ, എന്താണ് പരിപാടി? എനിക്ക് ജോണി വാക്കർ എന്ന മൂവിയിലെ ശാന്തമി രാത്രിയിൽ എന്ന പാട്ടൊന്ന് വെച്ചു തരണേ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. മിനി ചേച്ചി, നമ്മള് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ, അപ്പൊ കുടിക്കണം. അപ്പൊ എന്തായാലും ചേച്ചി ചോദിച്ചിട്ടുള്ള ഈ ഒരു പാട്ട്, നമ്മുടെ ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കുടിച്ചേരുന്നുണ്ട്, ആരുകളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഓക്കെ,
1: വിജയൻ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക്
1: ഏത് പാട്ട് വേണം? ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലാണ് ഇപ്പോഴും ചോദിക്കുന്നത്, അത് തന്നെയാണോ?
2: ഓക്കെ,
1: അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. നടൻ എന്ന സിനിമയില് നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ഒരു ഗായികയായിട്ടുള്ള നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയുടെ സ്വരത്തിൽ പാടിയ ഒരു പാട്ടാണ്. വൈക്കം വിജയലക്ഷ്മിയുടെ സ്വരത്തിന് ഇപ്പോൾ ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലോ. നമുക്ക് എത്ര കേട്ടാലും മതി വരാത്ത ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടിത്തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: വീണ്ടും തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിംഗ് എന്റെ റേഡിയോ. പ്രതിശുദ്ധിയുടെയും മനഃശുദ്ധിയുടെയും ഒരു രാമായണ മാസം കൂടി വന്നണയുന്നു. ഏവർക്കും രാമായണ മാസ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരിയിൽ ഭരതൻ സിനിമയിൽ രാമകഥ പാടുകയായി എന്ന് ഗാനം കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് ചേട്ടനാണ് കേട്ടോ. ചേട്ടന് വേണ്ടിട്ട് എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ.
2: ഞാൻ മൈനാപ്പള്ളിയിൽ നിന്ന് അജിതയാണ്. എന്തോ
1: ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നത്?
2: അല്ലല്ല, ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വിളിക്കുന്നത്.
1: ഓക്കെ, അപ്പോ മറ്റു വിശേഷം എന്തെങ്കിലും ഉണ്ടോ?
2: ഇങ്ങനെ കൊറേ പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല.
1: ഓക്കെ, ഇപ്പൊ കിട്ടിയപ്പോ സന്തോഷമായോ?
2: ആ പിന്നെ ഒത്തിരി സന്തോഷം.
1: ഓക്കെ, മറ്റു വിശേഷങ്ങള്?
2: വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നത്. പിന്നെ ഐശ്വര്യാണോ?
1: അതെ, ഐശ്വര്യാണ് കേട്ടാ. ഇനി ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് നമ്മളെ ജാനകിയമ്മ പാടിയ പിന്നെ ഇതെല്ലാം പാടി വരുമ്പോ ഒരു പാട്ടുണ്ടല്ലോ,
1: കല്ലിങ്കാട്ടുനീലി അല്ലേ?
2: ഈ നീല രാവിലെ അവസാനിക്കുന്ന ഒരു പാട്ട്.
1: അതെ, കല്ലിങ്കാട്ടുനീലി എന്ന ആൽബം സോങ് അല്ലേ?
2: അതെ.
1: ഓക്കെ, വെച്ചു തരാം കേട്ടോ.
2: ആ പാട്ടൊന്ന് വെച്ചു തരണേ.
1: ഉറപ്പായിട്ടും.
2: ഓക്കെ, ശരി ശരി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു അറിയിപ്പോടുകൂടി തന്നെ നമുക്ക് വീണ്ടും പാട്ടുകളുടെ ലോകത്തിലേക്ക് കാലെടുത്തു വെക്കാം. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. അപ്പോ ദേ നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഇത് വയനാട്ടിൽ നിന്ന് ഓമനിയാണ്.
1: ഓക്കെ, വയനാട് എന്തൊക്കെയാണ് വിശേഷം?
2: നല്ല വിശേഷം, മഴയൊന്നും ഇല്ല, അങ്ങനെ വെയിലായിട്ടിരിക്കുന്നു. ഇപ്പൊ മൂടി കെട്ടിയിട്ടുണ്ട്.
1: മൂടി കെട്ടിയിട്ടുണ്ട്, അന്തരീക്ഷം മൂടി കെട്ടിയിരിക്കുകയാണ്, അങ്ങനെയാണോ പറഞ്ഞത്?
2: ആ അതെ അതെ, മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ മൂടലുണ്ട്.
1: ഓക്കെ, അപ്പോ സുഖം തന്നെ?
2: ആ അങ്ങനെ പോണു.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ആ നമ്മളെല്ലാം സുഖമായിട്ടിരിക്കുന്നു കേട്ടോ.
2: 4 മണിക്ക് ചായ ഒക്കെ കുടിച്ചോ?
1: ചായ കുടിച്ചില്ല, കുടിക്കണം. പ്രോഗ്രാമിന് ഇടയ്ക്ക് നമ്മൾ കുടിക്കാറുള്ളു കേട്ടോ.
2: ഒരു തമിഴ് പാട്ടാണ്, പട്ടിണി എട്ട് വന്നത്.
1: ഈ ഒരു പാട്ട് വെച്ച് തരാം. ഈ ഒരു പാട്ട് ആർക്കേലും വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: എല്ലാവർക്കും നമുക്ക് കേൾക്കുന്നവർക്കും.
1: ഓക്കെ കേട്ടോ, അപ്പൊ വീണ്ടും നമ്മളെ വിളിക്കണം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് നാട്ടുരാജ്യം എന്ന പടത്തിൽ സുജാത ചേച്ചി, എം ജി അണ്ണൻ എന്നിവർ പാടിയ മെയ് മാസം മനസ്സിനുള്ളിൽ എന്ന പാട്ടാണ് കേട്ടോ. ഈ രണ്ടു പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
2: എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോ നമുക്ക് വീണ്ടും മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഗുഡ് ഈവനിംഗ് ഗാനമഞ്ജരി. സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്ന ചിത്രത്തിലെ ആകാശഗംഗയിൽ വർണ്ണങ്ങളാൽ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് മാഗി ജോർജ് ആണ് കേട്ടോ. 1982 പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം. ബാലകൃഷ്ണൻ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ ഈ ഒരു സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം സംവിധാനം ചെയ്തത് IV ശശിയാണ്. മമ്മൂട്ടി, രതീഷ്, മോഹൻലാൽ, ലക്ഷ്മി, പ്രതാപ് പോത്തൻ, ബാലൻ കെ നായർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. അതിലെ തന്നെ ആകാശഗംഗയ്ക്ക് വർണ്ണങ്ങളാൽ എന്ന പാട്ട് എസ് ജാനകിയും കൃഷ്ണചന്ദ്രനും കൂടി ചേർന്ന് ആലപിച്ച ഒരു ഗാനമാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാട്ടോ ചേച്ചിക്ക് വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ് പറഞ്ഞോളൂ. ഇതാരാണ് സംസാരിക്കുന്നത്? ബഷീർക്ക. എന്തൊക്കെയാണ് വിശേഷം?
3: നല്ല വിശേഷം.
2: ആ, ഇന്ന് ഏത് പാട്ടാണ് ഇക്കയ്ക്ക് വേണ്ടിട്ട് വെച്ച് തരേണ്ടത്? സുഖമാണ്.
3: എനിക്ക് യാത്രാമൊഴിയ നേതൃത്വം കാക്കാലക്കട്ടമ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ.
2: ആ, വെച്ചുതരാൾ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
3: നമുക്ക് എല്ലാവർക്കും വേണ്ടി.
2: അപ്പൊ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കേട്ട് ആസ്വദിക്കാം അല്ലേ? ഓക്കെ.
3: നല്ല പാട്ടാണ്.
2: ഓക്കെ, ഈ രണ്ടു പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താട്ടോ.
4: കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാറമ്മ.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: വീണ്ടും ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. മലയാളികളുടെ ആത്മാവിൽ തൊട്ടുണർത്തുന്ന, കാലത്തിന് മായ്ക്കാനാകാത്ത ഒരു ശബ്ദം, നമ്മുടെ ദാസേട്ടൻ അല്ലേ, ഗാനഗന്ധർവൻ. എന്താണ് ആ ഒരു ശബ്ദത്തിന്റെ മാന്ത്രികത? വെറുമൊരു ഗായകനൊന്നുമല്ല അദ്ദേഹം. ദാസേട്ടന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ എവിടെയോ ഒരു കുളിർമ പടരാറുണ്ട്. അത് പ്രണയമാണെങ്കിൽ അവിടെ അത്രയും പ്രണയം ഉണ്ടാകും. അതൊരു വിരഹമാണെങ്കിൽ ആ ഒരു വിരഹ വേദന നമുക്ക് അനുഭവപ്പെടും. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും, എത്ര പുതിയ പുതിയ ഗായകരൊക്കെ വന്നാലും, ദാസേട്ടന്റെ ആ ഒരു മധുര ശബ്ദത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ലെന്ന് തന്നെ നമ്മളെല്ലാരും ഇങ്ങനെ എപ്പോഴും പറയാറുണ്ടല്ലേ. നമ്മൾക്ക് ദാസേട്ടന്റെ ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്, മറ്റൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് നേരെ അങ്ങ് പോകാം അല്ലേ. പുലരി തൂമഞ്ഞു തുള്ളിയിൽ എന്ന ഗാനം വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് സുനിൽ ചേട്ടനാണ്. ഉത്സവ പെറ്റേന്ന് എന്ന മൂവിയില് നമ്മുടെ ലാലേട്ടനൊക്കെ തകർത്ത് അഭിനയിച്ചൊരു ചിത്രം തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിലെ പാട്ട് കേട്ടിട്ട് വരാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു കോളർ കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ് പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ്? അഭിരാം. ഓക്കെ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണോ? ഓക്കെ, എവിടുന്നാണ് വിളിക്കുക? കൊല്ലം. അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്നാലും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ കാണുമല്ലോ. എത്രാം ക്ലാസ്സിലാ പഠിക്കുക? ഏഴാം ക്ലാസ്സില്. ഇപ്പൊ സ്കൂളിൽ ഒരു വിശേഷം ഇല്ല? ഇല്ല
2: ഇല്ല.
1: അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പാട്ടിലേക്ക് കടക്കാം. ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? കല്യാണി പാട്ട്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എനിക്ക് വയ്യ. നമുക്കിതാലും പാട്ട് കേൾക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.

ഇനി രാമായണ മാസത്തിൽ രാമായണ കഥയിലൂടെ ഒരു

0: മറക്കാതെ കേൾക്കൂ. എന്റെ റേഡിയോ 91.2 എല്ലാ ദിവസവും വൈകിട്ട് 6:45 രാമായണ സന്ധ്യ. ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ്, ബാക്ക് ടു ദി റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് നേരെ പോയാലോ. ഹായ് ഗാനമഞ്ജരി, ഞങ്ങൾ വാഹിനി ഹോണ്ടയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. ഞങ്ങൾക്ക് വെൽവെറ്റ വെൽവെറ്റ എന്ന തമിഴ് സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ ഒരു പാഠം? 1996 സുന്ദർ സി ഒരുക്കിയ ആ ഒരു മാന്ത്രിക സ്പർശം, ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന നമ്മുടെ സ്വന്തം മലയാളം സിനിമയുടെ തമിഴ് റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. അതിന്റേതായിട്ടുള്ള ഒരു തനത് തമിഴ് ശൈലിയും പാട്ടുകളും തമാശകളും ഒക്കെ നിറഞ്ഞൊരു അനുഭവമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത് ആ ഒരു പാട്ട് തന്നെയാണ്, വെൽവെറ്റ വെൽവെറ്റ എന്ന പാട്ട് തന്നെയാണ്. ഒരുപാട് പേര് മിക്കപ്പോഴും നമ്മളോട് ഈ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് വരുന്നതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾക്കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് കൂടെ പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് നവാസ് എന്നാണ്.
1: ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുക?
2: ഞാൻ കടക്കൽ മങ്കാടെന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, നല്ല സുഖമായിട്ട് ഇരിക്കുന്ന?
2: ഓക്കെ,
1: മറ്റു വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്?
2: മറ്റു വിശേഷങ്ങളും
1: ചായക്ക് കുടിച്ചല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് രഥോത്സവം എന്ന ചിത്രത്തിന് തപ്പുകൊട്ടി താളം കൊട്ടി ആടാൻ വാ ശരകുമാറും സുജാത പാടിയ
1: പാട്ട്. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: എന്റെ സുഹൃത്ത്.
1: പേര് പറഞ്ഞോളൂ സുഹൃത്തിന്റെ.
2: കർണൻ മടത്തറ.
1: കർണൻ മടത്തറയ്ക്ക ആ ഒരു ചേട്ടന് വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ കേട്ടോ. ആണ്, അപ്പൊ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഡെഡിക്കേറ്റ് ചെയ്ത ആളും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ 954-4700-912 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ ഒരു മെസ്സേജിലേക്ക് പോവാം അല്ലേ. ഹായ്, ഞാൻ ആയിഷ. എനിക്കൊരു ആൽബം സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണേ എന്ന ആൽബം സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൽബം സോങ്ങുകൾക്കൊരു ഭയങ്കര പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര എത്ര കേട്ടാലും നമുക്കൊരിക്കലും മടുപ്പ് വരാത്തൊരു പ്രത്യേകതയുണ്ട് ആ ഒരു എല്ലാ ആൽബം സോങ്സുകൾക്ക് അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ചേച്ചി, മണപ്പള്ളിയിൽ നിന്നും മാളുവാണ്. എനിക്ക് എന്റെ അനിയന് വേണ്ടിയിട്ട് പ്രകമ്പനം എന്ന മൂവിയിലെ ഉഗ്രരൂപിണി എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളി പാട്ടാണ്. നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ്,

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ്, അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാട്ടുകളൊക്കെ ഇട്ട് തരുന്നത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് ഒരു മെസ്സേജിലേക്ക് പോകാം. മോളെ, ഞാൻ ശശിധരൻ പിള്ളയാണ് ഓച്ചിറയിൽ നിന്നും. എനിക്ക് ആലങ്ങാട്ടങ്ങാടി കാള കളിക്കുമ്പോ എന്ന പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാട്ടാണ്, ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞങ്ങളുടെ സ്വന്തം കൂട്ടുകാരന്മാർക്ക് വേണ്ടി അടിപൊളി ഒരു വിജയയുടെ സോങ് വെച്ച് തരുമോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വട്ടം നമുക്ക് ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഒരു 10-20 വട്ടമെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ പാട്ട് ചോദിച്ച ആളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഇനി അടുത്ത വട്ടം മെസ്സേജ് അയക്കുമ്പോൾ ഉറപ്പായിട്ടും പേര് വെക്കാൻ മറക്കല്ലേ.

0: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം 1. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാവും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
1: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
3: All the technology that is there, which has been developed by me, myself, am I a servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the 4 walls of laboratory if it doesn't come out of 4 walls and goes to the people who is standing there in the queue?
1: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി K.മുരളീധരൻ. ഭക്ഷ്യ സംരംഭങ്ങൾക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യ സംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: CBSE 9 ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3rd ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3rd ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9th ക്ലാസിന് പകരം 5th ക്ലാസിലോ 6th ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം 3ലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
1: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. 10 മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
1: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 90 എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSE മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1st പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകം പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നെ.
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: ശുഭദിന ചിന്തകൾ.
1: എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ, വളരെ ഫലിതം നിറഞ്ഞ ഒരു വാക്കാണ്. നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, പറയാറുമുണ്ട്. ചിലരുടെയെങ്കിലും പ്രവൃത്തിയും ജീവിതവുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാറുമുണ്ട്. സാമാന്യ സമ്പന്നനായ ഒരു ഗൃഹനാഥൻ, രണ്ടു മക്കളുണ്ട്, ഭാര്യയുണ്ട്. അദ്ദേഹം അത്യാവശ്യം കൃഷിപ്പണിയൊക്കെ ചെയ്ത് സന്തോഷമായി ജീവിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിനൊരു സർക്കാർ ജോലി ലഭിക്കുന്നത്. ആ സർക്കാർ ജോലി ലഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം അതിൽ സംതൃപ്തനാവുകയും കൂടുതൽ ഉയർന്ന ജോലിക്കുള്ള പരിശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹത്തിന് ഉയർന്നൊരു ജോലി കിട്ടി. പക്ഷേ അത് വീട്ടിൽ നിന്നും വളരെ വളരെ, ഉദ്ദേശം 10-200 കിലോമീറ്ററിനപ്പുറത്താണ്. ദിനേന പോയി വരാനാകില്ല, ആഴ്ചയിലേ വരാനൊക്കൂ. പക്ഷെ അവിടെ ആ ജോലി ചെയ്യുമ്പോൾ തന്നെ അതിനേക്കാൾ ഉയർന്ന ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു കോഴ്സിനും ചേർന്നു. അപ്പോൾ ആഴ്ചയിലും വരാനാകില്ല. പിന്നെ വീട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ നിർബന്ധമുണ്ടാകുന്ന ആഘോഷവേളകളിലോ ഓണത്തിനോ പെരുന്നാളിനോ ഒക്കെയാണ് നാട്ടിലെത്തുന്നത്. അങ്ങനെ 56 വയസ്സുവരെ ജോലി ചെയ്ത ശേഷം വിരമിക്കുന്ന ദിവസം അടുത്തു വന്നപ്പോൾ ഇനി തൻ്റെ ജീവിതം വിശ്രമമാകുമല്ലോ എന്നോർത്ത് ഈ ജോലിക്കിടയിൽ തന്നെ പരിചയപ്പെട്ട ഒരു പ്രവാസിയോട് ഒരു വിദേശത്തൊരു ജോലി നോക്കാൻ പറഞ്ഞു. ഇത്രയും ആത്മാർത്ഥതയുള്ള, വീട്ടിൽ പോലും പോകാതെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളിന് ആരാണൊരു ജോലി കൊടുക്കാത്തത്? അദ്ദേഹം സന്തോഷത്തോടെ വിദേശത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ജോലി കൊടുത്തു. അങ്ങനെ വിദേശത്തേക്ക് പോയി. ഈ സമയങ്ങളിലൊക്കെ ഭാര്യയും മക്കളും പറയുന്നുണ്ട്, അച്ഛനെ കാണുന്നില്ല, വാപ്പയെ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ജോലിക്കിടയിൽ ഇതൊക്കെ നോക്കാൻ എവിടെ അദ്ദേഹത്തിന് സമയം? ഒടുവിൽ വർഷങ്ങൾ അവിടെ ചിലവഴിച്ചു. 65-70 വർഷങ്ങളായപ്പോൾ പിന്നെ അവിടെ തുടരാനായില്ല. അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തി. ആ നാട്ടിലെത്തിയ ദിവസം വീട്ടിൽ വന്നപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു മക്കൾക്കും ഭാര്യയ്ക്കും. എല്ലാവരെയും അടുത്ത് വിളിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ കഥകൾ അയവറക്കിയിട്ട് പറഞ്ഞു. വല്ലാത്തൊരു നഷ്ടബോധം എനിക്കിപ്പോൾ തോന്നുന്നു. നമ്മുടെ ജീവിതം മുഴുവൻ, സമയം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനി മുഴുവൻ സമയവും കുടുംബത്തോടൊപ്പം ഉണ്ടാകും. വളരെ സന്തോഷത്തോടെയാണ് അവർ ഉറങ്ങിയത്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന അദ്ദേഹം പിന്നെ ഉണർന്നില്ല. ഇത് ചില മനുഷ്യരുടെ കഥയാണ്. ജീവിക്കാനുള്ള വക കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അത് ജീവിക്കാൻ വേണ്ടി മാത്രമാകണം. ജീവിക്കാൻ വേണ്ടിയുള്ള വക കണ്ടെത്തുന്നതിന് വേണ്ടി ജീവിതം തന്നെ കളയുന്നവരെ മണ്ടന്മാരെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ജീവിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടും ജീവിതവും തമ്മിലുള്ള ആ ചെറുതെങ്കിലുമുള്ള രേഖ തിരിച്ചറിയാനാകണം. കഷ്ടപ്പാടിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും മികവ് അതിൻ്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞ് ഓടി നടന്ന് വല്ലാതെ വലിച്ചു വാരി എന്തൊക്കെയോ പ്രതീക്ഷിച്ചു വരുമ്പോഴേക്കും അത് അനുഭവിക്കാനുള്ള യോഗം ശരീരത്തിനുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സമ്പാദനത്തോടൊപ്പം ആസ്വാദനവും പങ്കുവെക്കലുമൊക്കെ അനിവാര്യമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: മാസം ഒന്നൂറ് ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ദിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-361. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.